എൻ ജീവൻ പാടിയത് പടത്തിലായിരുന്നു അരുമയാണ് പാടൽ കേട്ട് കസ്റ്റോ. മലേഷ്യ വാസുദേവൻ എസ് ജാനകി വോയിസിലെ ഇളയരാജ മ്യൂസിക്കിലെ പഞ്ചു അരുണാചലം അവങ്ങളുടെ പാടൽ വരികളില്. നേരം 4:13 നിമിടം ആകാശവാണി കോയമ്പത്തൂർ 103 FM-ലെ മയക്കും മാളയി നികഴ്ചിയില ഇറയുന്ന അരുമയാണ് പാടലുകളെല്ലാം കേട്ട് കച്ചിട്ടേ ഇരിക്കും. നമ്മുടെ നികഴ്ചിയുടെ അടുത്ത പാടൽ ഉങ്ങൾക്കാക പൂമഴ പൊഴിയത് തിരപ്പെടുത്തിക്കാക എസ് പി ബാലസുബ്രഹ്മണ്യം വോയിസിലെ ആർ ടി ബർമൻ അവങ്ങളുടെ മ്യൂസിക്കില് വാളിയുടെ വരികളില് പാടൽ കേട്ട് കസിക്കലാം.